സാജ സവാരണഹാര ആസ്ഥാ മഹല്ല പഹല ആഖാ ജീവാ വിസരേ മര ജാം ആഖണ ഔഖാ സാചാ നാം സാചേ നാമ കീ ലഗ ഭൂഖ ഉത ഭൂഖേ ഖായേ ജലിയഹ ദുഃഖ സോ ക്യോ വിസരേ മേരീ മായേ സാചാ സാഹിബ സാച നായ രാവ് സാചേ നാമ കീ തലബ ഡായി ആ